0: പൂഞ്ചു തിച്ചു വരേവിച്ചു വായിവേ കറുകായി ചെടുത്ത് തിത്തി.
1: ਹੁਣ ਸੁਣਦੇ ਹਾਂ ਜਗਮੋਹਨ ਕੌਰ ਦੀ ਆਵਾਜ਼ ਵਿੱਚ ਇਹ ਗੀਤ.